സൂറെ കാഫ് പിൻസല്ല സമസി പാറാം ആയത് നമ്പർ ഏക്. സൂറെ കാഫ് പിൻസല്ല സമസി പാറാം ആയത് നമ്പർ ഏക്.

സൂറെ ബനി ഇസ്രായേൽ പിൻസല്ല സമസി പാറാം സൂറെ കഹഫ് പിൻസല്ല സമസി